ഇല്ലം സമരമല്ലോ കമ്മുകച്ച ഖദാനി നിമക്ക ബബൈൻഡായ് ഗംഗമനൈ പർസിൻ മുഗച്ചാവ കണ്ടാജ്ഞനേ